0: ഷർട്ട് നല്ല ഇരിക്കും.
1: ഷർട്ടല്ല, കുർത്തയാണ്.
0: കുർത്ത
1: കേരള സാരി സൂപ്പറാ ഇരിക്കും.